0: ലവഹമ ബദൽ മിതനാവും കുരുതോ തണ്ണവാദി ദീവാണു വേത്തോ ബല്ല വെച്ചിങ്ങത്തോ ദീവാണ വെജ്ജാതെ വാണുവാണെങ്കിൽ
1: മിഹാർ ദിവസത്തൊക്കെ വെജ്ജ മിലവ റിക്വസ്റ്റ് ലവകുമെ മിഹാർദെ മൗലു നിമ്മാലുമ ദിമായ മേ തണി ഇങ്ങേത്തോ മാൽദേ തൊജ്ജഹും കൂടെ കുറുമങ്ങളം ഫേവർത്തേക്കി കൊബാഹെ മീ മേതുകെ മൗലു ആക്കി നൂവണ ബേഫ്ളക്കം അളകുമെ മെ ഫുർസത്തർവണി ആയി മിയതു അളകുമെ ഫുർസത്തർവാണി മെ ഫഹു ബേഫ്ളക്കെ ഗൊത്തും സോലെ അസ്സലാമു അലൈക്കും
0: അതൊളത്തേരെ മിഹാറവരെ ബോഡ തറകി കുറുമെത്ത തറകി കുറു സിഖി ഖിദ്മത തൗലീമ വസീഫായ മിഹങ്കോസ് തിരിയുളുമ പേണും വാണെ മുഹിമു കങ്കം എ സർഹദ് തക്കും റങ്ങളു ഫെം വരുക ലിബേനെ എ ഗോതക തറകി കുറുമെ മീ എമ്മെ മുഹിമു കമക്ക്
1: ആ ഖിദ്മത്ത ലിബേൻ ഹുന്നാതിയെ മാലിയ തിരിയുളും ബദ്ലു കുറഞ്ഞ ഹൈനി ഗിന ഫഹര വസീഫാഗെ കങ് ಕಂ ಎಮ್ಮೆ ಬೊಡ ಎಮ್ಮೆ ಗಿನ ಬೇಫ್ಲು ಫಾಹಗ ಕೊರೆ ವ್ಯಾಧಿ ಮಿಹಾರ್ದೆ ರಂಗಳು ಫೆಮರ್ಕ ಕಿಯವೆಂಗ್ ಗಿನ ರರಿಷ್ಕ ಹುರಿ ನಮವೆಸ್ ಇಹಾ ಹಿಸಾಬುಂ ದೆಂಗ್ ಆಮ್ದನಿ ಹೋದಂ ಕುರಾಣ ಮಸಕ್ಕೆತ್ತ ಮಧುಮ ವಜೀಫಾಗ್ ಫುರ್ಸತ್ತಂ ಮಧು ವೀಮಯೇ ಮಾಲೆ ಸರಹದ್ದ ಮೀ ಹುಂಗೆ ದಿರಿಯುಳು ಬದಲ್ ಕುರಮ್ಮೆ ಜೆಹೆನ್ ಅಳಗು ಮೇಣಿಕ ಸೋದೆಹ ಗುಳಾಲವೇ ತೋ ಮೆ ಮಸಕ್ಕೆ ಕುರಣಿ ಹಿಂಗೆ ತೋ ನೋವಣ ಬೇಫ್ಲಗೆ ಗೊತ್ತುಂಗ್ ಅಳಗು ಮೆ ಸೋದೆಹ ವಾಹದ ಕಾಲ ವರ ಗಿನ ಬೇಫ್ಲು ಮೇದು ಹಮ್ಮ ಬ್ಯಾರುಡಾಗ ತಮ್ಮ ನಣ್ಣೋಟ್ ಕುರೆವಿ ಅದೆ ವರ ಗಿನ ಬೇಫ್ಲನ ಫುರ್ಸತ್ ವೆಸ್ ಎರವುನ ದುವಹೆಗೆ ಗೊತ್ತುಗ ಮೇದು ಹಮ್ಮ ಫಾಕೊಲ್ಲ
0: ಮಿಚೆ ಮೇ ನೋಸ್ತಕ ದಾಣಿ ದತ್ತ ಯ ಸೋದಿಹ ಗುಳೆ ತೋ ಅದಿ ಫಹಂಗ ಮಸಕ್ಕೆ ಬಿಸ್ಕೋ ಆ ಸೋದಿಹ ಗುಳಿ ಫಕ್ಕಮಣಿ
1: ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ಸೋಲಿ
0: ಅಸ್ಸಲಾಮು ಅಲೈಕುಂ
2: ണി ബേഫുള്ള രംഗളുവാണെ കുത്തക്കം ആദ്യം ചൊക്കെ ദൂരം ദൂരം

0: അതുകെ രാജ്.
1: അങ്കാദീ ഉങ്കണ്ണാദി മുനിഫോയ് ഫിലുവാ ദിനുമുഗ
2: തെതുവേരി കമ്മായകു
1: എക്കുവേരി കമായകു
2: ഏറുവെസ് മിഹാറുവെസ് റയ്യത്തുണ്ണായകു റയ്യത്തുണ്ണ എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
1: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്.

ഹമകശവറും തിമൻ റസ്ഗലാങ്കെ ആയത്തക്കായ ഫിറുഔനായി ഏനാകെ ഖൗമുഗെ ബൊടുങ്കെ ഗാഥ തിമൻ റസ്ഗലാങ്കെ മൂസാകെ ഫാന ഫുനുവീമെ ഫഹെ എക്കലേഗെ ഫാന വിദാളുവി ഹമകശവറും തിമൻ കലേഗെ ഫാനി ആലം തൗഗെ വെരി റസ്ഗലാങ്കെ ഫുനുവി റസൂലകീമെ.

0: അങ്കാദി ഉങ്കണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുക
1: തെതുവെരുക്കമ്മായകു
0: എക്കുവെരുക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മിഗാതുക ദിവഹരാജ്യക്ക് അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡിഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്

0: അംഗാദീ ഉംഗണ്ണാദീ മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുന്നായകു രയിതുന്ന എമ്മഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

മാവരിനക്കി, യായിൻ മുഹമ്മദ് നിഹാൻ നസീർ, റഹീം അലി വഹീദ്, റാംസ ഫാത്മത് സുബ്ന, സീന ഫാത്മത് വഹീദ, അതി ലീഷൻ നാഷ്ത അഹമ്മദ്. മിഫ്താഗെ സ്വാകുഷേളി മരിയമാത് ഫാദ്നാൻ, ഉഫദ്ദായക്ലവാലി ഫാത്മത് വഹീദ. അൻഹഫ്താഗെസ് മിസിൽസ്ലാഗ് മുളിങ് ആ പേക്കായകു ബദ്ദൽ വിൽമുഗ ഉമ്മീദുക അൽഗണേഷത് നസീം വക്വിലാണ്. വസ്സലാമലൈക്കും.

0: കാണണമെങ്കിൽ കൊമ്പ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കാണണം, കൊമ്പ ദിവസം മോർണിംഗ് ഭക്ഷണി മോർണിംഗ് ബ്രീഫിംഗ് കാണണമെങ്കിൽ ഡബ്ല്യു ടി സി ഗൈസ ബാർഗാണ് കൗൺസിൽ മിഹിതാകു അത് കൗൺസിലർ അണ്ണ നീ കൗൺസിൽ കുറാം സെക്കത്ത ഡെയിലി അത് കൗൺസിലർ കുറിയ പ്രോഗ്രാം കുറ അളവിൽ ആക്ടിവിറ്റി കലണ്ടർ മിക ഹിമണ ഹിമണ ഫോൺ കുറിയ മീ പ്രോഗ്രാം ഒക്കെ തെരയുക അളവിൽ ഡബ്ല്യു ഡി സി മീ ദേവേന്ന ഫുർസത്തെ കളവണം ഇതിന് ഫൈക്കോത്തിരും അത് ഇതുറ എമീഹുങ്കെ മീ ഡബ്ല്യു ഡി സി ഗെ തവർ ഫ്ലാ കുറുമട്ടക്ക ആ ഹാസുഖം അങ്ങനും ബാറു വരെ കുറുമാ ഗുളു കുറി ദായരാത്തോ കളവണം ഏ കവം അളവണമെ എബേഫും ഏ കൊത്ത ഗെണ്ണവീം അളവണമെ ഇരാത് കുറുപ്പി ഏകാമോ വെപ്പ ഫുണ കൊത്തേണ ഈ അളവണമെ വിശുദ്ധ കൗസുമുക സുഷ്മിനി ദാവൂർ കുറുമട്ടക അളവണമെ കൊത്തേ മുരി കൊമ്മ കണ കൊത്തേ
1: അല്ല അളവണ്ടോ ഏ ഇതുര കൊല്ലം വേന അളവണ ഫാ കൊല്ലം മീ കൗൺസിലർ ഗെ എബ്ബാളം അളവണമെ വര ദിബേ ഹമ കൊമ്മ കമേഗസ് അളവണമെ ഡബ്ല്യു ഡി സി വേന വെ ഹമ എദേ കൊമ്മ കമേഗസ് കൗൺസിലർ ഗെ എംഎ ഫോരി ഹമ എബ്ബാളം ദിബേ ഹമ അളവണമെ കം കം കുറുമുക വര ഫസ്സേ ഹവാ കമ ഹമ അളവണ ഫോസദക കൗൺസിലർ ഗെ മെമ്പറന വര ആസസ കുരസ് തന്ന ബേന അളവണമെ കുര കൊമ്മ കമേഗസ് ഇബേ ഫുണ വര ഫോയ ഹമ എബ്ബാളം ദിബേ ഹമ ഇക്കാ അളവണ ഫാ കൊല്ലം മീ ഫോസദ
2: അനെ അങ്ങിനു ബാർവരി കുർമട്ട കമി ഗാണോണോ വെസ് മെയണനി മെമ്പർക വെസ സമ ഇകമട്ടക ഹാസ വെസ് കുരൈഫ്ത അതെത ദെങ്കിന ഫഹര മീ ബെലിഫൈസ് ഒണ്ണനി അങ്ങിനുംഗെ കമ്മിറ്റി നുണിയാങ് അങ്ങിനു ബെജിയാമു തന്തൻ സാഫ് കുരും ഇകഞ്ഞി ഇകമ ഏഗെ ഇതുരും കൗൺസിൽ ഗെ വിസ്നും ഗാങ്ങിൻ ബേഫുളുണ അങ്ങിൻ കബലുണ ഇതുരു ഫുർസത്തൻ ഹോദാ ദിനമ ആംദനി ഹോദേനെ ഇതുരു വസീല എത്ത ഹോദാ ദിനമ ട്രെയിനിംഗ് പ്രോഗ്രാം കഹല കന്തത ഹിംഗുമകി വെസ് കൗൺസിൽ അതി അങ്ങിനു കമ്മിറ്റി ഗുളിഗെ വര ഹമ കുരിയ റാവാഫ വെസ് സമ മീ ദൗരുഗ ഹുരി കന്തത മീഗെ തെരേ ಅಂಗೇನೊಂಡ ಗೇಗತಿಬಿಗೆ ಕುರೆವೇನೆ ಮಸಕೆತ್ತಕ್ಕೆ ದಸ್ಕೊತ್ ದಿನುಮ ಅಂಗೇನು ಬಾರುವೆರಿ ಕುರುಮಟಕ ಇಜ್ತಿಮಾಹಿ ಮಿನಿವಂಕಂ ಎಬೆ ಫುಳುಣ ಹೋದೇನ ಕಹಲ ಫುರ್ಸತುತ ಅಂಗೇನ್ ಮೆಂಬರಿಗೆ ಹೈಸಿಯತು ಅಳುಗೊಂಡು ಹಮ ಬರವಂಡ ಅಮಿಲ್ಲ ಗೊತ್ತುಮ್ವೆ ಸಮಯ ಮಸಕೆ ಕುರಂ ಮಿದೌರುಗ ವಿಸ್ನಾಫೋತಿಮ ಏಕಂವೆ ಸಮ ಹಿಸ್ಸಾ ಕೊಲ್ಲಿ
3: ಎಹಿಂಬಿಮ ಹಮಗಾಮೆಸ್ ಅಂಗೇನ್ ಬೇಫುಳುಣ ವರಂ ಉಫಾವರಿ ಖಬರಕ ವಿಗಿನ್ ದಾಣೆ ವಾಹಕ ಎತ್ತಿ ಫರಿಷಾತಿ ಫಾಹ ಕುರೆವಿ ದೆನ್ ಬೋಹಿಯಾ ವಹಿಕಂಗೆ ಮಸಲ ಕಿ ಹಮ ಹುರಿಹಾ ತಣಿಗ್ಗವೆಸ್ ಹುರಿಹಾ ರಶೆಗ್ಗವೆಸ್ ಒಯ್ ವರ ಬೊಡು ಕಂಬೊಡೂಮೆ ಬುರುಣಿಗೆ ಬೋಹಿಯಾ ವಹಿಕಂಗೆ ಮಸಲೋತಿ ಕಿ ಹಾ ವರಕತೋಯ್ ಏಕಂ ಹಲ್ಲು ಕುರುಮ ಕೌನ್ಸಿಲುಂ ಕುರವ ಮಸಕೈತಾ ಕಿ ಕೋಬಾತು ರೈಸ್
0: ബോയോക്കാവുക മസ്സിലേക്ക് പൂണിക സ്വാഭാവികത്തിന് വരപ്പോടും മസ്സില മീഗെ അമ്മ അളവണമേ സർക്കാർക്ക് മീ നിവിധിയ സർക്കാർ അതെ മീ സർക്കാർക്ക് സടകണം മിതനി ഹകീകത്തുക മീ റഫുക ഗിനപാര മീഹും തിരി പുതിയ ആപാദിത്ത കൊണ്ട് റഷുക മീ തിരുവള മുന്തണി മെമ്പസാകോത്തി എണ്ണമോ സായില തൊക്കെ തരുമ്പോടു വേറെ ബാവർ ആയി മസ്സിലത്തെങ്ങ് വേണക്കും
4: ലാമർക്കസി രാജ്
5: അംഗാദി ഉംഗന്നാദി മുനിഫോയി ഫിലുവാ ദിനുമുഗ
6: തെതുവരി കമായകു
5: എക്വരി കമായകു
6: ഏറുവെസ് മിഹാറുവെസ് രയിതുന്നായകു രയിതുന്ന എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
5: എങ്ങാ സത്രസ്തേക സാളിസ് നുയ കിലോ ഹേർട്സ് മീഡിയം വേവ്

0: അള്ളാഹു സുബ്ഹാനഹു വതആല വഹി ഖുർആനി വൈസ് ഖാല മൂസ ലഖൗമിഹി യാ ഖൗമി ലിമ തുഊസൂനനി വഖദ് തഅലമൂന അന്നി റസൂലുല്ലാഹി ഇലൈക്കും ഫലമ സാഗു അസാഗ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ അദമി ആയതുക വറ സറീഹ ഖൗമ മൂസക ഫാനു എഖലൈ ഫാനു ഖൗമുഗ മീഹുന മി സ്വാ ഖുർആനി എ ഖൗമുഗ മീഹുന തബാമും കീവഹിയേ തിമം കലേക ഫാനു തിയ ദുത്തുറ ഖുർആനി ഉന്ദുഗുതത്തി ഖുർആനി വഖതഅലമൂന അന്നി റസൂലുല്ലാഹി ഇലൈക്കും കൈമന്നഹമ യഗീനു വസ് എങ്ങേനും ഹേ തിമം കലേക ഫാനു കി അല്ലാഹു സുബ്ഹാനഹു വതആല തബാമും ഗത ഫണുവി റസൂലേക്ക അദ മികം എങ്ങേ എർഗ കീവഹിയേ തിയഹ ബഡ തിമം കലേക ഫാനു തി ഉന്ദുഗു കോ തിമം കലേക ഫാനു റിസാൽ അത കബൂ ഖുർആനി കം കമഗ തബാമും തി തിബാവത അമൽതത്തി ഹിംഗനി അതെ മീ അകുണ മെന്ന മീ സുവാൽ മുസാഖ ഫാണ കുറവ ഉമുമെസിമെങ്കെ മണി ഇസ്രായേൽ ഭാഗാഗ മീ കലേഖ ഫാണ എത്തക്കെ ഗിന ഉന്ദഗൂത കുറിക്ക അതെ എമിഹുണ ഹമ എഗിയനുമെസ് മുസാഖ ഫാണക്കി എമു ഗാത ഫണ റസൂലേക്കൻ എങ്കെ എക്കൻ സാബത്വ വരഗിന വാഹകത ഹെഗിത അകുണ മെന്ന ഫെണിഗെ ഹിംഗെജ്ജെ അതെ എ വാഹകത അകുണ മെന്ന ഇതുര തക്രാ കുറാക വിസ്നുജെ കന്നെ എയി മീ കലേഖ ഫാണുഗെ അപ്പുറം മത്തീഗ അള്ളാഹു സുബ്ഹാനഹു വതആല ഫാൾ കുറെ ഗിന കുന മുഅ്ജിസാത്ത് ഫിറാഉനുഗെ ഫറാത്തും എമിഹു സലാമ വെഗിന് ദിയ ദിയുമ മീ മുസാഖ ഫാനുഗെ അസാക്കോളുഗെ സരിയ എമിഹുന ദക്കെ വെകെ മുഅ്ജിസാത്തക മീ കങ്കാഗുൾ മെന്ന എമേഗെ അതെ മീ ഹുരിഹാകമെ കലേഖ ഫാനു മീ എമിഹുന വണി ദക്കവാ ദെവ്വാഫ എമിഹുന മന്ന സൽവായ മിഹങ്കോസ് മീ എമിഹുന വിലാഗണകും എമിഹുന ഹിയാത് അള്ളാഹു സുബ്ഹാനഹു വതആല ദെവ്വുമ മുസാഖ ഫാനുഗെ ദുആ മിഹങ്കോത്തും ഇജാബ കൊ ദേവ മീ ഹുരിഹാകമെ എമിഹും കുരുമത്തി ഗവണി ഫാളുവെങ്കിൽ ഗൊസ അതി ഹിലഗണക്കും എമിഹുന ഫിങ് മീ അള്ളാഹു സുബ്ഹാനഹു വതആല ഗിരാദ് ഫുളും ഫിങ് ഫെനുഗെ ആർത്തക്കെ നിർദ്ദേവുമ മികങ്കമക്കി എമിഹും തജരിബ കൊഫാവ കന്ദത്ത മൂസാഖ് ഫാൻ അറിയുക എമിഹും തിബെഗെങ് എമിഹുന ദത്തി എക്കെ വകുത്തവുക എമിഹുൻ ഏകങ്കമ ബേണു വകുത്തവുക ഏകങ്കം വണി അള്ളാഹു സുബ്ഹാനഹു വതആല എക്കല എക്കലാംഗ നബിയാഗ അപ്പുളു മത്തിഗ ഏകന്തത്ത ഹിമവാദെവ്വാ ഏകന്തത്ത എമിഹുന ദക്കവാദെവ്വാ എഹമീമ മീ ആയതുക എക്കലേഖാണു എക്കലേഖാണു കൗമുഗ മീഹുന്ന വിദാളു ദെവ്വാഹെ എമിഹുന ഹമ കണ്ടേലിഗെ ഇബേങ്കെ അള്ളാഹുഗെ റസൂലക എഹ നവസ് എമിഹുൻ വണി എമിഹുൻഗെ ഹറുകഷികമ എമിഹുൻഗെ മികന്തത്ത ഇസ്കൊഫ എഹമുഗെ സബുൻ അള്ളാഹു സുബ്ഹാനഹു വതആല വഹി ഖുർആനി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഫാസിഖ മീഹുന്നക തേദുമഗെ നദക്കവാണ് എഹമീമ വണി ഇസ്രായേൽ മീഹുന്നകി ഫാസിഖ വഫാവാ ബൈ അള്ളാഹ മുർദക നുക്കിമന്തിരി ഫാ ബൈ അഹിം ഹർക്കഷ്കമ മി ഖാ കന്ദത്തഹുഗ ഹദ്ദം ഫറാണ ബൈ എഹ മിഫദ മീഹുന്നക അള്ളാഹ തേദുമഗെ നദക്കവാണ്
1: അഷേഖ് ഇബ്രാഹിം അഹമ്മദ് അതെ കീർത്ത് ഖുർആനുഗ ഖാറൂൻഗ വാഹക ബയാൻ വഫാവേ എഹ നമസ് ഖാറൂൻ ഉളുന സമാൻ കണ്ടേലിഗെ സീദാകോ ബയാൻ കുറവാഫേ നുവേ അതി ഖാറൂൻ ഉളുന തംവെസ് മികുത ബയാൻ കുറവാഫേ നുവേ മുസാഖാണു മിസ്രു നുക്കുമടയാകത്തുമ കുറിയഗെ വാഹക്കേത്തോ മി വാഹക്കേക്കി നൂണമ ഫഹുഗെ വാഹക്കേത്തോ നൂണമ ഹയാപ്പുളുഗെ വാഹക്കേത്തോ നൂണമ മുസാഖാണ ഫഹുഗെ വാഹക്കേത്തോ മീ ഹഗേഗതുക ഉഫെദേ സുവാൽത്തക്കെ മികുമാമെതു അഴുഗൺമെ ഇൽമുവരിങ്ങെ ബസ്തക അക്കു കീഴത് ഖുർആനുഗ വാരദുഫാവ ആയത്തോഗ മച്ച ബല വാഹക് ദക്കമുദായരുഗ പ്രഥമ അഴുഗണ മീ ഫെനണി ഇബ്ന അബ്ബാസ സയ്യിദ് ബിൻ ജുബൈറുഗെ അരിഹും മിൻഹാൽ ബുൺ അമ്രൂ കിമാൻ അലാമസ് റിവാ കുറവാഫ റിവായത്തെ മീ റിവായത്തുക വണി കാറുണക്കി മൂസാഖ് ഫാണുഗെ ബൊഡ്ബേ ബെഫ്ളുഗെ ദരിക്കലുംഖമ അതി മീ ഫദൈൻ ഇബ്രാഹിമുൻ നഖയ്യ കഥാദായ മാലിക് മുൻ ദീനാര അതി എണുവെസ് ബൈൻ ഇൽമുരി ബേക്കലും റിവാ കുറവാഫെ ഏ ബേക്കലുംഗെ മീ റിവായത്തൻ ഇതുരു കുറവണി കാറുണക്കി കാറുൺ ബുൺ യസബ് ബുൺ കാഹിസ് കംഗ അതി മൂസാഖ് ഫാണക്കി മൂസാ ബുൺ ഇമ്രാൻ ബുൺ കാഹിസ് കംഗ ഇബ്ൺ ജരീർ റിവാ കുറവണി ബൊഡുബേബെഗെ ദരിക്കലും മീ ബുണാ ബുണും മീ ഗിന ഇൽമുരിങ്ങെ ബസ്ഫുളു ഖമ എക്കമക്കു മീ ഗൊത ഖിലാഫൻ ഇബ്നു ഇസ്ഹാഖ് റിവാ ഖുറവണി എയ് മൂസാഖ് ഫാണുഗെ ബൊഡുബേബേ ഖമ ഖതാദ റിവാ ഖുറവണി ഖാറൂണൻ അൽ മുണവ്വർ കിയേ ഖമ എയ് ഏണാഗെ രീതി അടും തൗറാത് കിയവാ ഉളുണു ഇരു എ അടുഗെ രീതി ഖമട്ടക എണസ് അള്ളാഹുഗെ മീ അദുവെസ് സാമിരിയുഫദ മുനാഫിക വെഗെൻ ദിയക്കമവണി എം വീമ ഏണഗെ മുദാ ഗിനവും സൗബും ഏണ എവി ബൊഡാക്കമുഗ ഹലാക്കുവെഗെൻ ദിയ മീഹുങ്ങ തെരേഗ ഷഹർബുൺ ഹൂഷബ്ഗെ റിവായത്തുക വണി ഏണഗെ കൗമുഗെ മച്ച ബൊഡാവെ ഗതുമ കാറൂൺ ഏണാഗെ ഫേരാമു മുഷെവ്വറു ദിഗുക്കുരിക്കമ മീ കമാ ബെഹേ ഗുത്തും അളുകൺമെൻ കീർത് ഖുർആനുഗ ആസ്വാവ ബസ്ഫുള ബലാലാർ മാങ്ങ വഹീകുറവണി ഇന്ന കാറൂണ കാണ മിൻ